0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മികച്ച രാഷ്ട്രീയത്തിന്റെ ലക്ഷണം പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള കൂടിയാലോചനകളാണ് പാപ്പ ഫ്രത്തേലി തൂത്തി വടക്ക് തെക്ക് സാമൂഹിക സംവാദം എന്ന പേരിൽ ലാറ്റിനമേരിക്കയ്ക്കായുള്ള പൊന്തിഫിക്കൽ കമ്മീഷനുമായി ചേർന്ന് ലാറ്റിനമേരിക്കൻ കരീബിയൻ മെത്രാൻ സമിതി, ആമസോൺ സഭാ കോൺഫറൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കത്തോലിക്ക മെത്രാൻ സമിതി എന്നിവ നടത്തുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 12 തീയതി കൂടിക്കാഴ്ച അനുവദിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തു. സാമൂഹിക പരിസ്ഥിതി സംവാദത്തിന്റെ ഈ യാത്രയിൽ പങ്കാളികളാകുന്ന അന്താരാഷ്ട്ര സംഘടനകൾ, പ്രാദേശിക സഹകരണ ബാങ്കുകൾ, ബിസിനസ് ലോകം, ഫൗണ്ടേഷനുകൾ എന്നിവയുടെ പ്രതിനിധികൾക്ക് പാപ്പ പ്രത്യേകം നന്ദി പറഞ്ഞു. ഓരോ വ്യക്തിയുടെയും അന്തസ് സംരക്ഷിക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെടുവാനുള്ള അപകട സാധ്യത നേരിടുന്നവരിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുവാനും കൂടുതൽ മാനുഷികവും സുസ്ഥിരവും പിന്തുണയ്ക്കുന്നതുമായ വികസന മാതൃകകളിലേക്കുള്ള യാത്ര തുടരുവാനുള്ള ആഗ്രഹത്തെ പാപ്പ പ്രത്യേകം അഭിനന്ദിച്ചു. സംഭാഷണത്തിനുള്ള ഈ ഇടം ഭാവിയെ ബാധിക്കുന്ന വെല്ലുവിളികളെ കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ നേരിടുവാൻ സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുവാനും എല്ലാ കാലഘട്ടങ്ങളിലെയും മൂർത്തമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് അതിന്റെ വെളിച്ചം വീശുവാനുമുള്ള സഭയുടെ ദൗത്യത്തിന്റെ അടിസ്ഥാനം സംഭാഷണമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ദരിദ്രരെ പരിപാലിക്കുവാനുള്ള സുവിശേഷത്തിന്റെ അനിവാര്യത, സാമൂഹികവും സാമ്പത്തികവും സാങ്കേതികവുമായ പരിവർത്തനങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ തിരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുവെന്നും പാപ്പ അടിവരയിട്ടു. ദൈവം യേശുക്രിസ്തുവിൽ നമ്മുടെ മാനവികതയെ ഏറ്റെടുക്കുകയും മനുഷ്യർ ജീവിക്കുന്ന യഥാർത്ഥ സാഹചര്യങ്ങളിൽ സുവിശേഷം ഘോഷിക്കുവാനുള്ള ദൗത്യം സഭയെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞ പാപ്പ, മനുഷ്യന് യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമായതും അല്ലാത്തതുമായ കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ ഇത് ആഹ്വാനം ചെയ്യുന്നുവെന്നും കൂട്ടിച്ചേർത്തു. സന്യാസ ജീവിതം ക്രിസ്തുവിൽ കൂടുതൽ ആഴത്തിൽ വേരൂന്നണം പാപ്പ. ബെനഡിക്റ്റൈൻ കുടുംബത്തിൽപ്പെട്ട വിവിധ സന്യാസിനി സഭകൾക്കായുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിൽ 2001 സ്ഥാപിതമായ അന്താരാഷ്ട്ര ബെനഡിക്റ്റൈൻ കൂട്ടായ്മയിൽ അംഗങ്ങളായിരിക്കുന്നവർക്കു വേണ്ടി നടത്തപ്പെടുന്ന സിംബോസിയത്തിൽ പങ്കെടുക്കുന്നവരുമായി സെപ്റ്റംബർ മാസം 12 തീയതി ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഏകദേശം 13,000 സന്യാസിനികളാണ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമം പിന്തുടർന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഉള്ളത്. കൂടിക്കാഴ്ചയിൽ ഏവരെയും സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ എടുത്തു പറഞ്ഞു. ബെനഡിക്റ്റൈൻ കോൺഫെഡറേഷനു വേണ്ടി ലിയോ 13 തുടക്കം കുറിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും തുടർന്ന് 2 വത്തിക്കാൻ കൌൺസിൽ പിന്താങ്ങുകയും ചെയ്ത കൂട്ടായ്മയുടെയും ഏകോപനത്തിന്റെയും പാത 25 വർഷങ്ങളായി തുടരുന്നതിൽ പാപ്പ അംഗങ്ങളെ അഭിനന്ദിച്ചു. ഓരോ വ്യക്തിയുടെയും പ്രത്യേകതയെ എല്ലാവർക്കും ഒരു നിധിയാക്കി മാറ്റുന്ന ഒരു സിനിഡാലിറ്റി ചൈതന്യത്തിൽ ബെനഡിക്റ്റൈൻ കാരിസം ജീവിക്കുവാനും മുൻപോട്ടു കൊണ്ടുപോകുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുമിച്ചു നടത്തുന്ന യാത്ര ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ ബെനഡിക്റ്റിനെക്കുറിച്ച് സ്നേഹത്തിന്റെ അവാച്യമായ മാധുര്യത്താൽ വികസിച്ച ഒരു ഹൃദയം എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വിശേഷണവും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. വിശുദ്ധന്റെ ഈ ഹൃദയം കൃപയുടെ വിളംബരമാണെന്നും അതിന്റെ വേരുകൾ സുദൃഢമായതുകൊണ്ട് കാലത്തിന്റെ നാശങ്ങളെ അതിജീവിക്കുകയും സുവിശേഷത്തിന്റെ സമൃദ്ധമായ ഫലങ്ങൾ വഹിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വൃക്ഷമായി വളരുകയും ചെയ്യുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. എൽ സാൽവദോറിൽ നിന്നുള്ള മെത്രാൻമാർ പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബർ മാസം 11 തീയതി ആദിലിമിന സന്ദർശനത്തിനായി റോമിൽ എത്തിച്ചേർന്ന എൽ സാൽവദോറിൽ നിന്നുമുള്ള മെത്രാൻമാരെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു. സെപ്റ്റംബർ മാസം 7 തീയതി തിങ്കളാഴ്ച ആരംഭിച്ച സന്ദർശനം ഇതോടെ പര്യവസാനിച്ചു. തങ്ങളുടെ സന്ദർശനത്തിന്റെയും പ്രത്യേകമായി പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയുടെയും സന്തോഷം കർദിനാൾ ഗ്രിഗോറിയോ റോസ ഷാവേസ് വത്തിക്കാൻ ന്യൂസിനോട് പങ്കുവച്ചു. സന്ദർശനവേളയിൽ മെത്രാൻമാർ വിശുദ്ധ ഓസ്കാർ റൊമേറയുടെ തിരുശേഷിപ്പും പാപ്പായ്ക്ക് സമ്മാനിച്ചു. UK പാർലമെന്റിൽ ദയാവത്തത്തിനുള്ള ബില്ല് പരാജയപ്പെട്ടു. UK പാർലമെന്റിൽ വൈദ്യസഹായത്തോടെയുള്ള ആത്മഹത്യാ ബില്ല് തള്ളി. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയായ ഹൌസ് ഓഫ് കോമൺസിലാണ് പ്രമേയം പരാജയപ്പെട്ടത്. 4 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ ബില്ലിനെ അനുകൂലിച്ച 270 വോട്ടുകൾ ബില്ലിനെതിരായ 286 വോട്ടുകൾക്ക് മുൻപിൽ പരാജയപ്പെടുകയായിരുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 6 മാസത്തിൽ താഴെ മാത്രം ആയുസ് പ്രവചിക്കപ്പെട്ട മാരകരോഗികളായ മുതിർന്നവർക്ക് 2 ഡോക്ടർമാരുടെയും വിദഗ്ധ സമിതിയുടെയും അനുമതിയോടെ ജീവിതം അവസാനിപ്പിക്കുവാൻ അനുവാദം നൽകുന്നതായിരുന്നു പുതിയ നിയമനിർമ്മാണം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം സുവിശേഷ പരിചിന്തനം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 24 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വചനവിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തോട് വളരെ ചേർന്നു നിൽക്കുന്ന, എന്നാൽ ജീവിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പുണ്യത്തെക്കുറിച്ചാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് ക്ഷമയെന്ന പുണ്യമാണ്. ഒരുപക്ഷെ പത്രോസ്ലിഹായുടെ അതേ മനോഭാവത്തോടുകൂടി നാമും ജീവിതത്തിൽ അനേകം തവണ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവും. കർത്താവേ, എന്നോട് തെറ്റു ചെയ്യുന്ന സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഒരുപക്ഷെ നമ്മെ തന്നെ ന്യായീകരിക്കുവാനോ, അല്ലെങ്കിൽ മനസ്സുമടുത്തിട്ടോ, അല്ലെങ്കിൽ സഹനങ്ങളിൽ തളർന്നുപോയിട്ടോ ഒക്കെയാകാം ഈ ചോദ്യം നാം ആവർത്തിക്കുന്നത്. അന്നത്തെ യഹൂദ നിയമപ്രകാരം 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് 7 പ്രാവശ്യമെന്ന് പത്രോസ് പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈശോയുടെ മറുപടി മനുഷ്യന്റെ കണക്കുകൂട്ടലുകളെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്നതായിരുന്നു. 7 പ്രാവശ്യമല്ല, 70 വട്ടം 7 പ്രാവശ്യം. അതായത് അതിരുകളില്ലാതെ, എണ്ണമില്ലാതെ ക്ഷമിക്കുക എന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. കാരണം 7 എന്ന സംഖ്യ 70 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നുവെച്ചാൽ നിർമ്മിത ബുദ്ധിയോ കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഏറെ ശ്രമകരമായിരുന്നു. എന്നാൽ പത്രോസിന് യേശു പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ പലതും കേട്ടിട്ട് മനസ്സിലാക്കാതെ പോകുന്ന നമ്മുടെയൊക്കെ സ്ഥിതിയായിരുന്നു പത്രോസിനും ഉണ്ടായിരുന്നത് എന്നുവേണം നാം കണക്കാക്കുവാൻ. അതുകൊണ്ടാണ് തുടർന്ന് ഒരു ഉപമയിലൂടെ യേശു താൻ പറഞ്ഞതിനെ വിശദീകരിച്ചു നൽകുന്നത്. 10,000 താലന്ത് കടം വീട്ടുവാനുള്ള ഒരു ഭൃത്യനെ അവന്റെ യജമാനൻ കരുണ തോന്നി മുഴുവൻ കടവും ഇളച്ചുകൊടുക്കുന്നു. എന്നാൽ ആ ഭൃത്യൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ മാത്രം തരുവാനുള്ള തന്റെ കൂട്ടുകാരനെ കഴുത്തിനു പിടിക്കുകയും അവൻ സാവകാശം ചോദിച്ചിട്ടും അവനെ തടവറയിലാക്കുകയും ചെയ്യുന്നു. ഈ വാർത്തയറിഞ്ഞ യജമാനൻ അവനെ വിളിച്ച് അവൻ കാണിച്ച ക്രൂരതയ്ക്ക് തക്കതായ ശിക്ഷ നൽകുന്നു. നമ്മുടെ സഹോദരി സഹോദരന്മാരോട് ക്ഷമിക്കുവാൻ നാം വിസമ്മതിക്കുമ്പോൾ ദാസന്റെ പൊരുത്തക്കേട് നമ്മുടേതിന് സമമാണ്. അതേസമയം ഉപമയിലെ രാജാവ് നമ്മെ സ്വാഗതം ചെയ്യുവാനും സ്നേഹിക്കുവാനും നിരന്തരം ക്ഷമിക്കുവാനും കഴിയുന്നത്ര കരുണയുള്ള സ്നേഹത്തോടെ നമ്മെ ചേർത്തുപിടിക്കുന്ന ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്. നമ്മുടെ എല്ലാം പാപങ്ങളും തെറ്റുകളും ദൈവത്തിന്റെ കരുണയ്ക്കു മുൻപിൽ കൊണ്ടുവരുമ്പോൾ ദൈവം നമ്മെ തള്ളിക്കളയാതെ നമ്മോട് ക്ഷമിക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്യുന്ന നല്ല പിതാവാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കരുണ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള കരുണയായി മാറണം. കുമ്പസാരത്തിൽ നാം തകർന്ന ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മെ വീണ്ടും ഉയർത്തുന്നു. നാം അർഹരായതുകൊണ്ടല്ല, അവിടുന്ന് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ട് വീണ്ടും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഈ ഒരു ക്ഷമ നാം മറ്റുള്ളവരോടും കാണിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ യേശു നമ്മോട് ഒരു പ്രധാന ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവം എന്നോട് ഇത്രയും ക്ഷമിച്ചപ്പോൾ ഞാൻ എന്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഒരാൾ നമ്മോട് ചെയ്ത തെറ്റിനെ വീണ്ടും വീണ്ടും ഓർത്ത് കോപിക്കുകയും അതിനെതിരെയുള്ള പ്രതികാരം ചിന്തിക്കുകയും ആ വ്യക്തിയെ വെറുക്കുകയും ചെയ്യുമ്പോൾ അത് വിദ്വേഷമെന്ന ചങ്ങലയിലേക്ക് നമ്മെ തളച്ചിടുന്നു. എന്നാൽ ക്ഷമ ആ ചങ്ങല പൊട്ടിക്കുന്നു. ക്ഷമിക്കുന്നത് മറ്റൊരാളെ മോചിപ്പിക്കുന്നതുപോലെ തോന്നാം, എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഹൃദയത്തെ തന്നെയാണ് മോചിപ്പിക്കുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ വർഷങ്ങളോളം പരസ്പരം സംസാരിക്കാതെ കഴിയുന്നു. ഭാര്യയുടെ ഒരു വാക്ക് ഭർത്താവിന്റെ ഹൃദയത്തിൽ മുറിവായി കിടക്കുന്നു. ഭർത്താവിന്റെ ഒരു പ്രവൃത്തി ഭാര്യയ്ക്ക് മറക്കുവാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ പഴയ വേദനകൾ ഇന്നും നിലനിൽക്കുന്നു. ചിലർ വർഷങ്ങളായി കുർബാനയ്ക്ക് വരുന്നു, ജപമാല ചൊല്ലുന്നു, നോമ്പെടുക്കുന്നു, പക്ഷേ ഒരു വ്യക്തിയോടു മാത്രം ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഏതെല്ലാം അവസ്ഥകളിലൂടെയാണ് നാമെല്ലാം കടന്നു പോകുന്നത്? ഇന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കയ്യിൽ ജപമാലയും ഹൃദയത്തിൽ വിദ്വേഷവും ഒരുമിച്ച് വഹിക്കുക സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേവലം അധര വ്യായാമമായി മാത്രം മാറ്റപ്പെടുന്നു. ചിലപ്പോൾ നമ്മോട് ആളുകൾ ചോദിക്കാറില്ലേ, ഞാൻ എങ്ങനെ ക്ഷമിക്കും? ആ പ്രവൃത്തിയുണ്ടാക്കിയ മുറിവ് അത്രത്തോളം ആഴത്തിലാണ്. എന്നാൽ ഇവിടെ ക്ഷമയുടെ അസാധ്യമായ മാനുഷിക വശം നമ്മെ മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യനും തന്റെ സ്വന്തം കഴിവുകൊണ്ട് മറ്റൊരാളെ പൂർണ്ണമായി സ്നേഹിക്കുവാനോ അവനോട് ക്ഷമിക്കുവാനോ സാധിക്കുകയില്ല. മറിച്ച് ഓരോ ക്ഷമയും നമ്മെ ക്ഷണിക്കുന്നത് കുരിശിൽ
തന്റെ ജീവിതം അവരനുവേണ്ടി സമർപ്പിച്ച യേശുവിലേക്കാണ്. അവിടുത്തെ കൈകളിൽ ആണികളുണ്ട്, ശരീരത്തിൽ മുറിവുകളുണ്ട്, അവിടുന്ന് അനീതിയുടെ ഇരയാണ്. എന്നിട്ടും യേശു പറയുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തീയ ക്ഷമ മനുഷ്യശക്തിയുടെ ഫലമല്ല, കുരിശിൽ നിന്നും ഒഴുകുന്ന കൃപയുടെ ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കണം, യേശുവേ എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല, പക്ഷെ ക്ഷമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ ഹൃദയം തരണമേ. ഈയൊരു ചെറിയ ആഗ്രഹത്തിൽ നിന്നുമാണ് ക്ഷമയുടെ സൗഖ്യം തുടക്കം കുറിക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ഒരു തീരുമാനമെടുക്കണം. ദൈവം എന്നോട് കരുണ കാണിച്ചതുപോലെ ഞാനും മറ്റുള്ളവരോട് കരുണ കാണിക്കും. ഇപ്രകാരം ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അത്ഭുതം കാണുവാൻ നമുക്കും സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോയി ജോൺ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മികച്ച രാഷ്ട്രീയത്തിന്റെ ലക്ഷണം പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള കൂടിയാലോചനകളാണ് പാപ്പ ഫ്രത്തേലി തൂത്തി വടക്ക് തെക്ക് സാമൂഹിക സംവാദം എന്ന പേരിൽ ലാറ്റിനമേരിക്കയ്ക്കായുള്ള പൊന്തിഫിക്കൽ കമ്മീഷനുമായി ചേർന്ന് ലാറ്റിനമേരിക്കൻ കരീബിയൻ മെത്രാൻ സമിതി, ആമസോൺ സഭാ കോൺഫറൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കത്തോലിക്ക മെത്രാൻ സമിതി എന്നിവ നടത്തുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് പരിശുദ്ധപിതാവ് ലിയോ 14 പാപ്പ സെപ്റ്റംബർ മാസം 12 തീയതി കൂടിക്കാഴ്ച അനുവദിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തു. സാമൂഹിക പരിസ്ഥിതി സംവാദത്തിന്റെ ഈ യാത്രയിൽ പങ്കാളികളാകുന്ന അന്താരാഷ്ട്ര സംഘടനകൾ, പ്രാദേശിക സഹകരണ ബാങ്കുകൾ, ബിസിനസ് ലോകം, ഫൗണ്ടേഷനുകൾ എന്നിവയുടെ പ്രതിനിധികൾക്ക് പാപ്പ പ്രത്യേകം നന്ദി പറഞ്ഞു. ഓരോ വ്യക്തിയുടെയും അന്തസ് സംരക്ഷിക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെടുവാനുള്ള അപകട സാധ്യത നേരിടുന്നവരിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുവാനും കൂടുതൽ മാനുഷികവും സുസ്ഥിരവും പിന്തുണയ്ക്കുന്നതുമായ വികസന മാതൃകകളിലേക്കുള്ള യാത്ര തുടരുവാനുള്ള ആഗ്രഹത്തെ പാപ്പ പ്രത്യേകം അഭിനന്ദിച്ചു. സംഭാഷണത്തിനുള്ള ഈ ഇടം ഭാവിയെ ബാധിക്കുന്ന വെല്ലുവിളികളെ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ നേരിടുവാൻ സഹായിക്കുമെന്നും പാപ്പ പറഞ്ഞു. എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുവാനും എല്ലാ കാലഘട്ടങ്ങളിലെയും മൂർത്തമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് അതിന്റെ വെളിച്ചം വീശുവാനുമുള്ള സഭയുടെ ദൗത്യത്തിന്റെ അടിസ്ഥാനം സംഭാഷണമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ദരിദ്രരെ പരിപാലിക്കുവാനുള്ള സുവിശേഷത്തിന്റെ അനിവാര്യത, സാമൂഹികവും സാമ്പത്തികവും സാങ്കേതികവുമായ പരിവർത്തനങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ തിരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നുവെന്നും പാപ്പ അടിവരയിട്ടു. ദൈവം യേശുക്രിസ്തുവിൽ നമ്മുടെ മാനവികതയെ ഏറ്റെടുക്കുകയും മനുഷ്യർ ജീവിക്കുന്ന യഥാർത്ഥ സാഹചര്യങ്ങളിൽ സുവിശേഷം ഘോഷിക്കുവാനുള്ള ദൗത്യം സഭയെ ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞ പാപ്പ, മനുഷ്യന് യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമായതും അല്ലാത്തതുമായ കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ ഇത് ആഹ്വാനം ചെയ്യുന്നുവെന്നും കൂട്ടിച്ചേർത്തു. സന്യാസ ജീവിതം ക്രിസ്തുവിൽ കൂടുതൽ ആഴത്തിൽ വേരൂന്നണം പാപ്പ. ബെനഡിക്റ്റൈൻ കുടുംബത്തിൽപ്പെട്ട വിവിധ സന്യാസിനി സഭകൾക്കായുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിൽ 2001 സ്ഥാപിതമായ അന്താരാഷ്ട്ര ബെനഡിക്റ്റൈൻ കൂട്ടായ്മയിൽ അംഗങ്ങളായിരിക്കുന്നവർക്കു വേണ്ടി നടത്തപ്പെടുന്ന സിംബോസിയത്തിൽ പങ്കെടുക്കുന്നവരുമായി സെപ്റ്റംബർ മാസം 12 തീയതി ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഏകദേശം 13,000 സന്യാസിനികളാണ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമം പിന്തുടർന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഉള്ളത്. കൂടിക്കാഴ്ചയിൽ ഏവരെയും സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ എടുത്തു പറഞ്ഞു. ബെനഡിക്റ്റൈൻ കോൺഫെഡറേഷനു വേണ്ടി ലിയോ 13 തുടക്കം കുറിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും തുടർന്ന് 2 വത്തിക്കാൻ കൌൺസിൽ പിന്താങ്ങുകയും ചെയ്ത കൂട്ടായ്മയുടെയും ഏകോപനത്തിന്റെയും പാത 25 വർഷങ്ങളായി തുടരുന്നതിൽ പാപ്പ അംഗങ്ങളെ അഭിനന്ദിച്ചു. ഓരോ വ്യക്തിയുടെയും പ്രത്യേകതയെ എല്ലാവർക്കും ഒരു നിധിയാക്കി മാറ്റുന്ന ഒരു സിനിഡാലിറ്റി ചൈതന്യത്തിൽ ബെനഡിക്റ്റൈൻ കാരിസം ജീവിക്കുവാനും മുൻപോട്ടു കൊണ്ടുപോകുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുമിച്ച് നടത്തുന്ന യാത്ര ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ ബെനഡിക്റ്റിനെക്കുറിച്ച് സ്നേഹത്തിന്റെ അവാച്യമായ മാധുര്യത്താൽ വികസിച്ച ഒരു ഹൃദയം എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വിശേഷണവും പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞു. വിശുദ്ധന്റെ ഈ ഹൃദയം കൃപയുടെ വിളംബരമാണെന്നും അതിന്റെ വേരുകൾ സുദൃഢമായതുകൊണ്ട് കാലത്തിന്റെ നാശങ്ങളെ അതിജീവിക്കുകയും സുവിശേഷത്തിന്റെ സമൃദ്ധമായ ഫലങ്ങൾ വഹിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വൃക്ഷമായി വളരുകയും ചെയ്യുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. എൽ സാൽവദോറിൽ നിന്നുള്ള മെത്രാൻമാർ പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തി. സെപ്റ്റംബർ മാസം 11 തീയതി ആദിലിമിന സന്ദർശനത്തിനായി റോമിൽ എത്തിച്ചേർന്ന എൽ സാൽവദോറിൽ നിന്നുമുള്ള മെത്രാൻമാരെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു. സെപ്റ്റംബർ മാസം 7 തീയതി തിങ്കളാഴ്ച ആരംഭിച്ച സന്ദർശനം ഇതോടെ പര്യവസാനിച്ചു. തങ്ങളുടെ സന്ദർശനത്തിന്റെയും പ്രത്യേകമായി പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയുടെയും സന്തോഷം കർദിനാൾ ഗ്രിഗോറിയോ റോസ ഷാവേസ് വത്തിക്കാൻ ന്യൂസിനോട് പങ്കുവച്ചു. സന്ദർശനവേളയിൽ മെത്രാൻമാർ വിശുദ്ധ ഓസ്കാർ റൊമേറയുടെ തിരുശേഷിപ്പും പാപ്പായ്ക്ക് സമ്മാനിച്ചു. UK പാർലമെന്റിൽ ദയാവത്തത്തിനുള്ള ബില്ല് പരാജയപ്പെട്ടു. UK പാർലമെന്റിൽ വൈദ്യസഹായത്തോടെയുള്ള ആത്മഹത്യാ ബില്ല് തള്ളി. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയായ ഹൌസ് ഓഫ് കോമൺസിലാണ് പ്രമേയം പരാജയപ്പെട്ടത്. 4 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ ബില്ലിനെ അനുകൂലിച്ച 270 വോട്ടുകൾ ബില്ലിനെതിരായ 286 വോട്ടുകൾക്ക് മുൻപിൽ പരാജയപ്പെടുകയായിരുന്നു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 6 മാസത്തിൽ താഴെ മാത്രം ആയുസ് പ്രവചിക്കപ്പെട്ട മാരകരോഗികളായ മുതിർന്നവർക്ക് 2 ഡോക്ടർമാരുടെയും വിദഗ്ധ സമിതിയുടെയും അനുമതിയോടെ ജീവിതം അവസാനിപ്പിക്കുവാൻ അനുവാദം നൽകുന്നതായിരുന്നു പുതിയ നിയമനിർമ്മാണം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം സുവിശേഷ പരിചിന്തനം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 24 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വചന വിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 21 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തോട് വളരെ ചേർന്നു നിൽക്കുന്ന, എന്നാൽ ജീവിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പുണ്യത്തെക്കുറിച്ചാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് ക്ഷമയെന്ന പുണ്യമാണ്. ഒരുപക്ഷെ പത്രോസ്ലിഹായുടെ അതേ മനോഭാവത്തോടുകൂടി നാമും ജീവിതത്തിൽ അനേകം തവണ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവും. കർത്താവെ, എന്നോട് തെറ്റു ചെയ്യുന്ന സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഒരുപക്ഷെ നമ്മെ തന്നെ ന്യായീകരിക്കുവാനോ, അല്ലെങ്കിൽ മനസ്സുമടുത്തിട്ടോ, അല്ലെങ്കിൽ സഹനങ്ങളിൽ തളർന്നുപോയിട്ടോ ഒക്കെയാകാം ഈ ചോദ്യം നാം ആവർത്തിക്കുന്നത്. അന്നത്തെ യഹൂദ നിയമപ്രകാരം 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് 7 പ്രാവശ്യമെന്ന് പത്രോസ് പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈശോയുടെ മറുപടി മനുഷ്യന്റെ കണക്കുകൂട്ടലുകളെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്നതായിരുന്നു. 7 പ്രാവശ്യമല്ല, 70 വട്ടം 7 പ്രാവശ്യം. അതായത് അതിരുകളില്ലാതെ, എണ്ണമില്ലാതെ ക്ഷമിക്കുക എന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. കാരണം 7 എന്ന സംഖ്യ 70 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നുവെച്ചാൽ നിർമ്മിത ബുദ്ധിയോ കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഏറെ ശ്രമകരമായിരുന്നു. എന്നാൽ പത്രോസിന് യേശു പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കുവാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ പലതും കേട്ടിട്ട് മനസ്സിലാക്കാതെ പോകുന്ന നമ്മുടെയൊക്കെ സ്ഥിതിയായിരുന്നു പത്രോസിനും ഉണ്ടായിരുന്നത് എന്നു വേണം നാം കണക്കാക്കുവാൻ. അതുകൊണ്ടാണ് തുടർന്ന് ഒരു ഉപമയിലൂടെ യേശു താൻ പറഞ്ഞതിനെ വിശദീകരിച്ചു നൽകുന്നത്. 10,000 താലന്ത് കടം വീട്ടുവാനുള്ള ഒരു ഭൃത്യനെ അവന്റെ യജമാനൻ കരുണ തോന്നി മുഴുവൻ കടവും ഇളച്ചുകൊടുക്കുന്നു. എന്നാൽ ആ ഭൃത്യൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ മാത്രം തരുവാനുള്ള തന്റെ കൂട്ടുകാരനെ കഴുത്തിനു പിടിക്കുകയും അവൻ സാവകാശം ചോദിച്ചിട്ടും അവനെ തടവറയിലാക്കുകയും ചെയ്യുന്നു. ഈ വാർത്തയറിഞ്ഞ യജമാനൻ അവനെ വിളിച്ച് അവൻ കാണിച്ച ക്രൂരതയ്ക്ക് തക്കതായ ശിക്ഷ നൽകുന്നു. നമ്മുടെ സഹോദരി സഹോദരന്മാരോട് ക്ഷമിക്കുവാൻ നാം വിസമ്മതിക്കുമ്പോൾ ദാസന്റെ പൊരുത്തക്കേട് നമ്മുടേതിന് സമമാണ്. അതേസമയം ഉപമയിലെ രാജാവ് നമ്മെ സ്വാഗതം ചെയ്യുവാനും സ്നേഹിക്കുവാനും നിരന്തരം ക്ഷമിക്കുവാനും കഴിയുന്നത്ര കരുണയുള്ള സ്നേഹത്തോടെ നമ്മെ ചേർത്തുപിടിക്കുന്ന ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്. നമ്മുടെയെല്ലാം പാപങ്ങളും തെറ്റുകളും ദൈവത്തിന്റെ കരുണയ്ക്കു മുൻപിൽ കൊണ്ടുവരുമ്പോൾ ദൈവം നമ്മെ തള്ളിക്കളയാതെ നമ്മോട് ക്ഷമിക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്യുന്ന നല്ല പിതാവാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കരുണ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള കരുണയായി മാറണം. കുമ്പസാരത്തിൽ നാം തകർന്ന ഹൃദയത്തോടെ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മെ വീണ്ടും ഉയർത്തുന്നു. നാം അർഹരായതുകൊണ്ടല്ല, അവിടുന്ന് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾ പുറത്തുകൊണ്ട് വീണ്ടും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഈ ഒരു ക്ഷമ നാം മറ്റുള്ളവരോടും കാണിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ യേശു നമ്മോട് ഒരു പ്രധാന ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവം എന്നോട് ഇത്രയും ക്ഷമിച്ചപ്പോൾ ഞാനെന്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഒരാൾ നമ്മോട് ചെയ്ത തെറ്റിനെ വീണ്ടും വീണ്ടും ഓർത്ത് കോപിക്കുകയും അതിനെതിരെയുള്ള പ്രതികാരം ചിന്തിക്കുകയും ആ വ്യക്തിയെ വെറുക്കുകയും ചെയ്യുമ്പോൾ അത് വിദ്വേഷമെന്ന ചങ്ങലയിലേക്ക് നമ്മെ തളച്ചിടുന്നു. എന്നാൽ ക്ഷമ ആ ചങ്ങല പൊട്ടിക്കുന്നു. ക്ഷമിക്കുന്നത് മറ്റൊരാളെ മോചിപ്പിക്കുന്നതുപോലെ തോന്നാം, എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഹൃദയത്തെ തന്നെയാണ് മോചിപ്പിക്കുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ വർഷങ്ങളോളം പരസ്പരം സംസാരിക്കാതെ കഴിയുന്നു. ഭാര്യയുടെ ഒരു വാക്ക് ഭർത്താവിന്റെ ഹൃദയത്തിൽ മുറിവായി കിടക്കുന്നു. ഭർത്താവിന്റെ ഒരു പ്രവൃത്തി ഭാര്യയ്ക്ക് മറക്കുവാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ പഴയ വേദനകൾ ഇന്നും നിലനിൽക്കുന്നു. ചിലർ വർഷങ്ങളായി കുർബാനയ്ക്ക് വരുന്നു, ജപമാല ചൊല്ലുന്നു, നോമ്പെടുക്കുന്നു, പക്ഷേ ഒരു വ്യക്തിയോട് മാത്രം ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഏതെല്ലാം അവസ്ഥകളിലൂടെയാണ് നാം എല്ലാം കടന്നുപോകുന്നത്? ഇന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കയ്യിൽ ജപമാലയും ഹൃദയത്തിൽ വിദ്വേഷവും ഒരുമിച്ച് വഹിക്കുക സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേവലം അധര വ്യായാമമായി മാത്രം മാറ്റപ്പെടുന്നു. ചിലപ്പോൾ നമ്മോട് ആളുകൾ ചോദിക്കാറില്ലേ, ഞാൻ എങ്ങനെ ക്ഷമിക്കും? ആ പ്രവൃത്തിയുണ്ടാക്കിയ മുറിവ് അത്രത്തോളം ആഴത്തിലാണ്. എന്നാൽ ഇവിടെ ക്ഷമയുടെ അസാധ്യമായ മാനുഷിക വശം നമ്മെ മനസ്സിലാക്കുന്നു. ഒരു മനുഷ്യനും തന്റെ സ്വന്തം കഴിവുകൊണ്ട് മറ്റൊരാളെ പൂർണ്ണമായി സ്നേഹിക്കുവാനോ അവനോട് ക്ഷമിക്കുവാനോ സാധിക്കുകയില്ല. മറിച്ച് ഓരോ ക്ഷമയും നമ്മെ ക്ഷണിക്കുന്നത് കുരിശിൽ
തന്റെ ജീവിതം അവരനുവേണ്ടി സമർപ്പിച്ച യേശുവിലേക്കാണ്. അവിടുത്തെ കൈകളിൽ ആണികളുണ്ട്, ശരീരത്തിൽ മുറിവുകളുണ്ട്, അവിടുന്ന് അനീതിയുടെ ഇരയാണ്. എന്നിട്ടും യേശു പറയുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തീയ ക്ഷമ മനുഷ്യശക്തിയുടെ ഫലമല്ല, കുരിശിൽ നിന്നും ഒഴുകുന്ന കൃപയുടെ ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം ഇങ്ങനെ പ്രാർത്ഥിക്കണം, യേശുവേ എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല, പക്ഷെ ക്ഷമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ ഹൃദയം തരണമേ. ഈയൊരു ചെറിയ ആഗ്രഹത്തിൽ നിന്നുമാണ് ക്ഷമയുടെ സൗഖ്യം തുടക്കം കുറിക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ഒരു തീരുമാനമെടുക്കണം. ദൈവം എന്നോട് കരുണ കാണിച്ചതുപോലെ ഞാനും മറ്റുള്ളവരോട് കരുണ കാണിക്കും. ഇപ്രകാരം ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അത്ഭുതം കാണുവാൻ നമുക്കും സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോയി ജോൺ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മതമൈത്രിയും ലോകസമാധാനവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുവാൻ പോകുന്നത്. വിവിധ മതവിശ്വാസങ്ങൾ പേറുന്ന മനുഷ്യരുടെ പരസ്പര സഹകരണം ലോകത്തിന് സമാധാനമുണ്ടാകുവാൻ കാരണമാകുമോ? എന്തുകൊണ്ട് മനുഷ്യർ മതങ്ങൾക്കപ്പുറം സ്നേഹിക്കണം? ഇങ്ങനെയുള്ള ചിന്തകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. മതവും ആക്രമണങ്ങളും. 2001 സെപ്റ്റംബർ 11 ലോകചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിനമായി മാറിയിരുന്നു. മതവിശ്വാസങ്ങൾ ചിലപ്പോഴെങ്കിലും അക്രമങ്ങൾക്ക് വഴിവെക്കുമെന്ന ഒരു ചിന്ത ചിലരിലെങ്കിലും ഉളവാക്കാൻ അന്നത്തെ ഒരു ആക്രമണം കാരണമായി. എന്നാൽ മനുഷ്യർക്കിടയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ആ ഒരു സംഭവത്തെ കൂടുതൽ പ്രാർത്ഥനയ്ക്കും പരസ്പര സംവാദങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും കാരണമാക്കി. കത്തോലിക്ക സഭയുടെ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഈയൊരു സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനാദിനം സംഘടിപ്പിച്ചത്. ലോകത്തിന് മുഴുവൻ സമാധാനം ലഭിക്കുവാനും മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയായിരുന്നു അത്. മതൈക്യവേദികൾ. മതങ്ങളുടെ പേരിലുള്ള അക്രമങ്ങൾ കൂടുതൽ മതൈക്യ സംവാദങ്ങൾക്ക് പ്രേരണയായിട്ടുണ്ട്. വിവിധ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ജീവിക്കുന്ന മനുഷ്യരെ ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുവാനും പരസ്പര സംവാദങ്ങളിലൂടെയും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയും മറ്റുള്ളവർക്ക് തങ്ങളുടെ മതങ്ങളെക്കുറിച്ച് അറിവ് പങ്കുവയ്ക്കുവാനും അതേസമയം മറ്റുള്ള മതചിന്തകളെ കൂടുതൽ മനസ്സിലാക്കുവാനും അതുവഴി അവരെ കൂടുതൽ സ്നേഹിക്കുവാനും ഒക്കെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോഴാണ് പലപ്പോഴും പരസ്പരം അംഗീകരിക്കുവാൻ സാധിക്കാത്തത്. അവിടെയാണ് പരസ്പരമുള്ള വെറുപ്പും വിഭജന ചിന്തകളുമൊക്കെ ആരംഭിക്കുക. സ്വന്തം വിശ്വാസം അറിയുക. മറ്റ് മതങ്ങളെ മനസ്സിലാക്കുന്നതിന് മുൻപായി സ്വന്തം വിശ്വാസം എന്തെന്ന് ഓരോരുത്തർക്കും വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. സ്വന്തം മതത്തെക്കുറിച്ചുള്ള

മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം എന്നതാണ്. ദൈവഹിതത്തിന് മനസ്സിനെ സമർപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം മതവിശ്വാസവും കാരുണ്യവും സഹതാപവും പറഞ്ഞുതരുന്ന ബുദ്ധമതവും വസുധൈവ കുടുംബകം ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന ആശയം പഠിപ്പിക്കുന്ന ഹിന്ദുമതവും സ്നേഹത്തിലും സമാധാനത്തിലും അടിസ്ഥാനമിട്ട ക്രൈസ്തവ മതവുമൊന്നും അക്രമത്തിന്റെ വഴിയോ പരസ്പര വെറുപ്പോ പറഞ്ഞുകൊടുക്കുന്നില്ലല്ലോ. മതങ്ങൾ മനുഷ്യരെ സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനുമാണ് പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കേണ്ടത്. സാഹോദര്യവും സമാധാനവും. 2022 സെപ്റ്റംബർ 13 മുതൽ 15 വരെ ഖസാക്കിസ്ഥാനിൽ വച്ചു നടന്ന ആഗോള പരമ്പരാഗത മതങ്ങളുടെ 7-ാമത് സമ്മേളനത്തിൽ സംബന്ധിക്കാനെത്തിയ ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലികയാത്രയിൽ തിരഞ്ഞെടുത്ത ആപ്തവാക്യം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകർ എന്നതായിരുന്നു. എല്ലാ മതങ്ങളിലുമുള്ള സമാധാനത്തിനും സാഹോദര്യത്തിനുമുള്ള സന്ദേശം ഓരോ മതവിശ്വാസിയും ജീവിക്കാൻ തുടങ്ങിയാൽ അവരോരോരുത്തരും ലോകത്തിനു മുഴുവനും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകരായി മാറും. സൃഷ്ടപ്രപഞ്ചത്തിന്റെ ശില്പിയെന്ന നിലയിൽ ദൈവസങ്കല്പത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരേ സൃഷ്ടാവിന്റെ മക്കളാണ് തങ്ങളെന്ന്, ആ നിലയിൽ സഹോദരങ്ങളാണ് തങ്ങളെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ചു ജീവിക്കാനും എളുപ്പമുണ്ടാകും. സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടികളാണ് നാമെങ്കിൽ അതനുസരിച്ച് മറ്റുള്ളവരെയും നമ്മെപ്പോലെ തന്നെയുള്ള ദൈവസൃഷ്ടികൾ എന്ന നിലയിൽ അംഗീകരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. ഈയൊരു വലിയ അർത്ഥത്തിൽ ലോകം മുഴുവനും ഒരു സമൂഹമായി, ഒരു കുടുംബമായി മാറുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ് എന്ന് യോഹന്നാൻ തന്റെ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിവെക്കുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കായി എഴുതിയ ഒരു വാക്യമാണ് ഇതെങ്കിലും ഇതിനു സമാനമായ ചിന്തകൾ എല്ലാ മതങ്ങളിലുമുണ്ടല്ലോ. ഖസാക്കിസ്ഥാനിൽ 2022 സെപ്റ്റംബർ 14 മതനേതാക്കളുടെ സമ്മേളനത്തിന്റെ ആരംഭത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ ഒരേ സ്വർഗത്തിന്റെ ഒരേ വാനത്തിന്റെ മക്കളാണ് നമ്മൾ. അത്തരമൊരു സാഹോദര്യം നമുക്ക് ജീവിക്കാനായാൽ ലോകത്ത് യഥാർത്ഥ സമാധാനം പുലരും. വ്യത്യസ്തതകൾ അംഗീകരിക്കുമ്പോഴും പലതരം വിശ്വാസ സംഹിതകൾ കൊണ്ടുനടക്കുമ്പോഴും ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളെന്ന നിലയിൽ സാഹോദര്യ മനോഭാവത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ, പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങിയാൽ മനുഷ്യർക്കിടയിലുള്ള വെറുപ്പിനെയും വൈരാഗ്യത്തെയുമൊക്കെ തുടച്ചുമാറ്റാൻ നമുക്കാകും. ഒരേ ലക്ഷ്യം മുന്നിൽ കാണുന്ന വ്യത്യസ്തതകളുള്ള മനുഷ്യർ. സമാധാന സന്തോഷ ചിന്തകളാണ് മനുഷ്യരെ നയിക്കേണ്ടത്. വിശ്വാസമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ചിന്തയിൽ അധിഷ്ഠിതമാണ് ജീവിത ലക്ഷ്യം. മുൻപ് ചിന്തിച്ചതുപോലെ ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളെന്ന നിലയിൽ ചിന്തിക്കാൻ നമുക്കാകുമെങ്കിൽ അതേ സൃഷ്ടാവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യവും. അവനിലേക്കുള്ള മാർഗമായി ജീവിതവും പ്രവൃത്തികളും മാറുമ്പോൾ ഒരേ തോണിയിൽ ഒരേ ലക്ഷ്യം മുൻനിർത്തി തുഴയുന്ന മനുഷ്യരായി നാം പരസ്പരം തിരിച്ചറിയും. ഒരേ ലക്ഷ്യമാണ് നമുക്കുള്ളതെങ്കിലും ഒരേ സൃഷ്ടാവിനെയാണ് നാം മുന്നിൽ കാണുന്നതെങ്കിലും നമുക്ക് വിശ്വാസത്തിന്റെയും മതത്തിന്റെയുമൊക്കെ കാര്യത്തിൽ വ്യത്യസ്ത ചിന്തകളും ആശയങ്ങളും ഉണ്ടായിരിക്കാം. എങ്കിലും ഒരു സംഗീത കച്ചേരി പോലെ പരസ്പരം പൊരുത്തമുള്ള സ്വരച്ചേർച്ചയുള്ള അവസ്ഥയിലാണ് ഹൃദ്യമായ സംഗീതമുണരുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വ്യത്യസ്തതകളെ ഇല്ലാതാക്കുകയോ മറ്റ് ഉപകരണങ്ങളെ പൂർണ്ണമായും നിശബ്ദമാക്കുകയോ ചെയ്തുകൊണ്ടല്ല ശ്രുതിമധുരമായ സംഗീതം സൃഷ്ടിക്കപ്പെടുന്നത്. ലോകസമാധാനത്തിനും സഹവാസത്തിനും ഈയൊരു യുക്തി സഹായകമാണ്. എല്ലാ മനുഷ്യരെയും അംഗീകരിക്കുകയും പരസ്പരം സഹവർത്തനം സാധ്യമാവുകയും ചെയ്യുമ്പോഴാണ് മാനുഷികത മനോഹരമായ സംഗീതം പൊഴിക്കുന്നത്. മതസ്വാതന്ത്ര്യവും ഐക്യവും സഹവാസവും. മതസ്വാതന്ത്ര്യവും ഐക്യവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകിടക്കുന്നു എന്നതിനെപ്പറ്റി ആർക്കും തന്നെ സംശയമുണ്ടാകില്ല. സ്വതന്ത്രരായ വ്യക്തികൾ തമ്മിലാണ് നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാകുന്നത്. അടിച്ചമർത്തപ്പെട്ടവരും അടിച്ചമർത്തുന്നവരും തമ്മിൽ സമാധാനപരമായ സഹവർത്തിത്വമോ നീണ്ടുനിൽക്കുന്ന സമാധാനമോ ഉണ്ടാകില്ല. അസാധ്യതകളുടെ മുന്നിൽ മറ്റ് പോംവഴികൾ ഇല്ലാത്തതിനാൽ അടിയറവ് പറയുന്നതും
സ്വത

സ്വതന്ത്രമായ ചിന്താശേഷിയോടെ പരസ്പര വിട്ടുവീഴ്ചകൾക്കും അംഗീകാരത്തിനും സമ്മതിക്കുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടല്ലോ. മതസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന വിവിധ ഘടകങ്ങളിൽ ഒന്ന് വിദ്യാഭ്യാസമാണ്. സ്വന്തം വിശ്വാസത്തെയും ചരിത്രത്തെയും പറ്റി ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളെ തെറ്റായ രീതിയിൽ നയിക്കാൻ ഏറെ എളുപ്പമാണ്. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് വ്യക്തമാക്കിത്തരുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും പല തരത്തിലുള്ള തീവ്രവാദ പ്രശ്നങ്ങളിൽ ഭാഗഭാക്കുകളാകുന്ന ഒരു കാലത്ത് വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളുടെ ജീവിതത്തെ തങ്ങളുടെ ആവശ്യാനുസരണം മാറ്റിയെടുക്കാൻ ദുശ്ചിന്തയോടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. വിദ്യാഭ്യാസത്തിലൂടെയും സിവിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശരിയായ തീരുമാനങ്ങളിലൂടെയും ഒരു സമൂഹത്തിൽ വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ആരോഗ്യപരമായ അറിവും നിർദ്ദേശങ്ങളും നൽകി പരസ്പര ബഹുമാനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും ജീവിക്കുന്നതിലേക്ക് ജനതകളെ നയിക്കുന്നിടത്തെ ഐക്യത്തിനുള്ള സാധ്യതകൾ തെളിയൂ. ഓരോ വ്യക്തികൾക്കും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ തങ്ങളുടെ വിശ്വാസരീതികളും ആശയങ്ങളും അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന സാമൂഹ്യസ്ഥിതിയാണ് നമുക്ക് ആവശ്യം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ സാധിക്കാത്തപ്പോഴും അവരുടെ തിരഞ്ഞെടുപ്പുകൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ അംഗീകരിക്കാൻ സാധിക്കണം. എന്നാൽ യഥാർത്ഥ ജനാധിപത്യം പോലെ ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആകരുത് സമൂഹത്തിന്റെ മുഴുവനും ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏതൊരു മതവും ആയിക്കൊള്ളട്ടെ, വളരെ കുറച്ചുപേർ മാത്രം അതിൽ വിശ്വസിച്ചുകൊള്ളട്ടെ, അവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് സാധിക്കണം. മനുഷ്യജീവന്റെ വില. ഒരേ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരാണ് നാം എല്ലാവരും. മത വർണ്ണ വർഗ വിശ്വാസ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും പരസ്പരം സഹായമാകുവാനും സഹവസിക്കുവാനും വിളിക്കപ്പെട്ടവർ. ഈ ഒരു ബോധ്യത്തോടെ വേണം മതവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലേക്ക് നാം ഇറങ്ങുവാൻ. എന്റെ ജീവിതം പോലെ തന്നെ വിലയുള്ളതാണ് മറ്റുള്ള മനുഷ്യരുടെ ജീവിതമെന്ന തിരിച്ചറിവോടെ വേണം എല്ലാ മനുഷ്യരെയും നോക്കിക്കാണുവാൻ. ധനികനോ ദരിദ്രനോ, വെളുത്തവനോ കറുത്തവനോ, വിദ്യാഭ്യാസമുള്ളവനോ നിരക്ഷരനോ, അങ്ങനെ നമുക്കു ചിന്തിക്കാവുന്ന എല്ലാ രീതികളിലും മനുഷ്യർ വ്യത്യസ്തരായിരിക്കുമ്പോഴും അവരെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന സത്യം നമ്മുടെ മതങ്ങൾ നമ്മെ പഠിപ്പിക്കണം. എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ സമുദായം, എന്റെ നാട്, എന്റെ രാജ്യം, അങ്ങനെ എന്റേതെന്ന വേർതിരിവ് നാം വയ്ക്കുമ്പോഴും അപരനും എന്നെപ്പോലെ തന്നെ മാനവും മാന്യതയുമുള്ള ഒരു വ്യക്തിയാണെന്ന് നാം മറക്കരുത്. എല്ലാ ജീവനുകളും ദൈവത്തിനു മുൻപിൽ അമൂല്യമാണ്. ആ വിലയെ തിരിച്ചറിയാനും അംഗീകരിക്കാനും നമ്മുടെ ദൈവവിശ്വാസം നമ്മെ പഠിപ്പിക്കണം. മറ്റു മനുഷ്യരുടെ ജീവനും എന്റെ ജീവനെപ്പോലെ തന്നെ വിലയുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനും പെരുമാറ്റത്തിനും വ്യത്യാസമുണ്ടാകും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നു പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ വചനങ്ങൾ ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തെ എങ്ങനെ വ്യത്യസ്തമാക്കേണ്ടതാണ്. എല്ലാ മതങ്ങളും തന്നെ ഇതുപോലെ അപരനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും വിവിധ രീതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഏതൊരു വിശ്വാസമാണോ അപരന്റെ ജീവനെ അംഗീകരിക്കാത്തത്, അത്തരമൊരു വിശ്വാസം ദൈവവുമായി ബന്ധപ്പെട്ടതാകാൻ വഴിയില്ല. സൃഷ്ടികളായ ചില മനുഷ്യരെ വില കുറഞ്ഞവരും വിലയുള്ളവരുമായി വേർതിരിച്ചു കാണുന്ന ഒരു സൃഷ്ടാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇവിടെ പാപത്തിലൂടെ ദൈവഹിതത്തിനെതിരായി മാനവകുലത്തിനെതിരായി പ്രവർത്തിച്ച് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വ്യത്യാസമല്ല ഉദ്ദേശിക്കുന്നത് എന്നത് ഓർക്കുമല്ലോ. സമൂഹവും അഭിവൃദ്ധിയും പുരോഗതിയും. വിവിധ മത സാംസ്കാരിക വിശ്വാസ ചിന്തകൾ ജീവിക്കുമ്പോഴും പരസ്പരം അംഗീകരിക്കുവാനും വിലമതിക്കുവാനും മനുഷ്യർ തയ്യാറാകുമ്പോഴേ അവിടെ ഐക്യവും സമാധാനവും അതിലൂടെ ഒരുമിച്ചുള്ള അധ്വാനവും അഭിവൃദ്ധിയും സാധ്യമാകൂ. പരസ്പരം പോരാടി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ തുടങ്ങി രാജ്യങ്ങൾ വരെയുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടങ്ങളിൽ ആരോഗ്യപരമായ ഒരു അഭിവൃദ്ധി, പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരുടെയും അഭിവൃദ്ധി അസാധ്യമാണെന്ന് നമുക്ക് കാണാം. മനുഷ്യരും കുടുംബങ്ങളും സമൂഹങ്ങളും ഒക്കെ പൊതുനന്മ മുന്നിൽ കണ്ട്
ഒരുമിച്ചു പ്രവർത്തിക്കുമ്പോഴേ പൊതുസമൂഹം പുരോഗതി പ്രാപിക്കൂ. വ്യക്തിപരമായ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും സമൂഹം മുഴുവനും ഒരുമിച്ചു പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലായിരിക്കാം എന്നത് ശരിതന്നെയാണ്. എന്നാൽ ലോകം മുഴുവനും ഒരു ചെറുസമൂഹമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന പരസ്പര ആശയവിനിമയവും സഹവാസവും അനിവാര്യമായിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട് നേടാനാകുന്നവ ശാശ്വതമല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹങ്ങളെയും നാം വസിക്കുന്ന ഭൂമിയെയും മറ്റ് മനുഷ്യരുടെ ജീവനെയും ശരിയായ രീതിയിൽ പരിഗണിക്കാത്ത ആർക്കും സ്ഥിരമായ ഒരു വിജയം നേടാനോ പുരോഗതിയുണ്ടാക്കുവാനോ എളുപ്പമല്ല. മറ്റുള്ളവരെക്കൂടി മാനിക്കുന്ന സമൂഹത്തിലെ നമ്മുടെ ജീവിതങ്ങൾക്ക് മാന്യതയുണ്ടാകൂ. എല്ലാവർക്കും വസിക്കാനുള്ള ഇടമായി ഭൂമിയെ കരുതി പ്രവർത്തിക്കുമ്പോഴേ നമ്മുടെ വാസവും സമാധാനപൂർണമാകൂ. എല്ലാവരുടെയും പുരോഗതിയെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോഴേ യഥാർത്ഥ പുരോഗതി കൈവരിക്കാൻ സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കുമാകൂ. കൂടുതൽ മതസൗഹാർദ്ദപരമായ ഒരു ഭൂമിയെ നമുക്ക് സ്വപ്നം കാണാം. അതിനായി പ്രവർത്തിക്കാം. വിശ്വാസങ്ങളും ചിന്തകളും വ്യത്യസ്തമാണെങ്കിലും ഏകോദര സഹോദരങ്ങളെപ്പോലെ സഹകരിച്ചു ജീവിക്കാൻ നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. മതമൈത്രിയും ലോകസമാധാനവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. അഭിജിത്ത് കൊല്ലം ആലപിച്ച ഒരു ഗാനമാണ് അടുത്തത്. ജോമോൻ കുര്യൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് സാബു ലൂയിസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മതമൈത്രിയും ലോകസമാധാനവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുവാൻ പോകുന്നത്. വിവിധ മതവിശ്വാസങ്ങൾ പേറുന്ന മനുഷ്യരുടെ പരസ്പര സഹകരണം ലോകത്തിന് സമാധാനമുണ്ടാകുവാൻ കാരണമാകുമോ? എന്തുകൊണ്ട് മനുഷ്യർ മതങ്ങൾക്കപ്പുറം സ്നേഹിക്കണം? ഇങ്ങനെയുള്ള ചിന്തകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. മതവും ആക്രമണങ്ങളും. 2001 സെപ്റ്റംബർ 11 ലോകചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിനമായി മാറിയിരുന്നു. മതവിശ്വാസങ്ങൾ ചിലപ്പോഴെങ്കിലും അക്രമങ്ങൾക്ക് വഴിവെക്കുമെന്ന ഒരു ചിന്ത ചിലരിലെങ്കിലും ഉളവാക്കാൻ അന്നത്തെ ഒരു ആക്രമണം കാരണമായി. എന്നാൽ മനുഷ്യർക്കിടയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ആ ഒരു സംഭവത്തെ കൂടുതൽ പ്രാർത്ഥനയ്ക്കും പരസ്പര സംവാദങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കും കാരണമാക്കി. കത്തോലിക്കാ സഭയുടെ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഈയൊരു സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനാദിനം സംഘടിപ്പിച്ചത്. ലോകത്തിന് മുഴുവൻ സമാധാനം ലഭിക്കുവാനും മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയായിരുന്നു അത്. മതൈക്യവേദികൾ. മതങ്ങളുടെ പേരിലുള്ള അക്രമങ്ങൾ കൂടുതൽ മതൈക്യ സംവാദങ്ങൾക്ക് പ്രേരണയായിട്ടുണ്ട്. വിവിധ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ജീവിക്കുന്ന മനുഷ്യരെ ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുവാനും പരസ്പര സംവാദങ്ങളിലൂടെയും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയും മറ്റുള്ളവർക്ക് തങ്ങളുടെ മതങ്ങളെക്കുറിച്ച് അറിവ് പങ്കുവയ്ക്കുവാനും അതേസമയം മറ്റുള്ള മതചിന്തകളെ കൂടുതൽ മനസ്സിലാക്കുവാനും അതുവഴി അവരെ കൂടുതൽ സ്നേഹിക്കുവാനും ഒക്കെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോഴാണ് പലപ്പോഴും പരസ്പരം അംഗീകരിക്കുവാൻ സാധിക്കാത്തത്. അവിടെയാണ് പരസ്പരമുള്ള വെറുപ്പും വിഭജന ചിന്തകളുമൊക്കെ ആരംഭിക്കുക. സ്വന്തം വിശ്വാസം അറിയുക. മറ്റ് മതങ്ങളെ മനസ്സിലാക്കുന്നതിന് മുൻപായി സ്വന്തം വിശ്വാസം എന്തെന്ന് ഓരോരുത്തർക്കും വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. സ്വന്തം മതത്തെക്കുറിച്ചുള്ള അജ്ഞത പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും തെറ്റായ ഉപദേശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വരെ കാരണമായേക്കാം. പലപ്പോഴും വിഭാഗീയ ചിന്തകളും വർഗീയതയും വെറുപ്പിനുള്ള ആഹ്വാനങ്ങളുമൊക്കെ ആരംഭിക്കുന്നതുപോലും സ്വന്തം മതത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്തതുകൊണ്ടാകാം. മതങ്ങളൊന്നും പരസ്പരം വെറുക്കാനോ പോരടിക്കാനോ ആഹ്വാനം ചെയ്യുന്നില്ലെന്ന ബോധ്യം ഇല്ലാത്ത മനുഷ്യരുടെ മനസ്സിലാണ് തീവ്രവാദ ചിന്തകൾ കുത്തിനിറയ്ക്കാൻ ചില കുബുദ്ധികൾക്കാകുക. മതചിന്തകൾ പറഞ്ഞുകൊടുക്കുന്ന അധ്യാപകർക്ക് ആദ്യം വേണ്ട ഗുണം തങ്ങളുടെ മതത്തെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം എന്നതാണ്. ദൈവഹിതത്തിന് മനസ്സിനെ സമർപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം മതവിശ്വാസവും കാരുണ്യവും സഹതാപവും പറഞ്ഞുതരുന്ന ബുദ്ധമതവും വസുധൈവ കുടുംബകം ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന ആശയം പഠിപ്പിക്കുന്ന ഹിന്ദുമതവും സ്നേഹത്തിലും സമാധാനത്തിലും അടിസ്ഥാനമിട്ട ക്രൈസ്തവ മതവുമൊന്നും അക്രമത്തിന്റെ വഴിയോ പരസ്പര വെറുപ്പോ പറഞ്ഞുകൊടുക്കുന്നില്ലല്ലോ. മതങ്ങൾ മനുഷ്യരെ സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനുമാണ് പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കേണ്ടത്. സാഹോദര്യവും സമാധാനവും. 2022 സെപ്റ്റംബർ 13 മുതൽ 15 വരെ ഖസാക്കിസ്ഥാനിൽ വച്ചു നടന്ന ആഗോള പരമ്പരാഗത മതങ്ങളുടെ 7 സമ്മേളനത്തിൽ സംബന്ധിക്കാനെത്തിയ ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലികയാത്രയിൽ തിരഞ്ഞെടുത്ത ആപ്തവാക്യം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകർ എന്നതായിരുന്നു. എല്ലാ മതങ്ങളിലുമുള്ള സമാധാനത്തിനും സാഹോദര്യത്തിനുമുള്ള സന്ദേശം ഓരോ മതവിശ്വാസിയും ജീവിക്കാൻ തുടങ്ങിയാൽ അവരോരോരുത്തരും ലോകത്തിനു മുഴുവനും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവാഹകരായി മാറും. സൃഷ്ടപ്രപഞ്ചത്തിന്റെ ശില്പിയെന്ന നിലയിൽ ദൈവസങ്കല്പത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരേ സൃഷ്ടാവിന്റെ മക്കളാണ് തങ്ങളെന്ന്, ആ നിലയിൽ സഹോദരങ്ങളാണ് തങ്ങളെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും എളുപ്പമുണ്ടാകും. സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടികളാണ് നാമെങ്കിൽ അതനുസരിച്ച് മറ്റുള്ളവരെയും നമ്മെപ്പോലെ തന്നെയുള്ള ദൈവസൃഷ്ടികൾ എന്ന നിലയിൽ അംഗീകരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. ഈയൊരു വലിയ അർത്ഥത്തിൽ ലോകം മുഴുവനും ഒരു സമൂഹമായി, ഒരു കുടുംബമായി മാറുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ് എന്ന് യോഹന്നാൻ തന്റെ ഒന്നാം ലേഖനത്തിന്റെ 4:8 എഴുതിവെക്കുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്കായി എഴുതിയ ഒരു വാക്യമാണ് ഇതെങ്കിലും ഇതിനു സമാനമായ ചിന്തകൾ എല്ലാ മതങ്ങളിലുമുണ്ടല്ലോ. ഖസാക്കിസ്ഥാനിൽ 2022 സെപ്റ്റംബർ 14 മതനേതാക്കളുടെ സമ്മേളനത്തിന്റെ ആരംഭത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ, ഒരേ സ്വർഗത്തിന്റെ ഒരേ വാനത്തിന്റെ മക്കളാണ് നമ്മൾ. അത്തരമൊരു സാഹോദര്യം നമുക്ക് ജീവിക്കാനായാൽ ലോകത്ത് യഥാർത്ഥ സമാധാനം പുലരും. വ്യത്യസ്തതകൾ അംഗീകരിക്കുമ്പോഴും പലതരം വിശ്വാസ സംഹിതകൾ കൊണ്ടുനടക്കുമ്പോഴും ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളെന്ന നിലയിൽ സാഹോദര്യ മനോഭാവത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ, പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങിയാൽ, മനുഷ്യർക്കിടയിലുള്ള വെറുപ്പിനെയും വൈരാഗ്യത്തെയുമൊക്കെ തുടച്ചുമാറ്റാൻ നമുക്കാകും. ഒരേ ലക്ഷ്യം മുന്നിൽ കാണുന്ന വ്യത്യസ്തതകളുള്ള മനുഷ്യർ, സമാധാന സന്തോഷ ചിന്തകളാണ് മനുഷ്യരെ നയിക്കേണ്ടത്. വിശ്വാസമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ചിന്തയിൽ അധിഷ്ഠിതമാണ് ജീവിത ലക്ഷ്യം. മുൻപ് ചിന്തിച്ചതുപോലെ ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളെന്ന നിലയിൽ ചിന്തിക്കാൻ നമുക്കാകുമെങ്കിൽ അതേ സൃഷ്ടാവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യവും. അവനിലേക്കുള്ള മാർഗമായി ജീവിതവും പ്രവൃത്തികളും മാറുമ്പോൾ ഒരേ തോണിയിൽ ഒരേ ലക്ഷ്യം മുൻനിർത്തി തുഴയുന്ന മനുഷ്യരായി നാം പരസ്പരം തിരിച്ചറിയും. ഒരേ ലക്ഷ്യമാണ് നമുക്കുള്ളതെങ്കിലും ഒരേ സൃഷ്ടാവിനെയാണ് നാം മുന്നിൽ കാണുന്നതെങ്കിലും നമുക്ക് വിശ്വാസത്തിന്റെയും മതത്തിന്റെയുമൊക്കെ കാര്യത്തിൽ വ്യത്യസ്ത ചിന്തകളും ആശയങ്ങളും ഉണ്ടായിരിക്കാം. എങ്കിലും ഒരു സംഗീത കച്ചേരി പോലെ പരസ്പരം പൊരുത്തമുള്ള സ്വരച്ചേർച്ചയുള്ള അവസ്ഥയിലാണ് ഹൃദ്യമായ സംഗീതമുണരുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വ്യത്യസ്തതകളെ ഇല്ലാതാക്കുകയോ മറ്റ് ഉപകരണങ്ങളെ പൂർണമായും നിശബ്ദമാക്കുകയോ ചെയ്തുകൊണ്ടല്ല ശ്രുതിമധുരമായ സംഗീതം സൃഷ്ടിക്കപ്പെടുന്നത്. ലോകസമാധാനത്തിനും സഹവാസത്തിനും ഈയൊരു യുക്തി സഹായകമാണ്. എല്ലാ മനുഷ്യരെയും അംഗീകരിക്കുകയും പരസ്പരം സഹവർത്തനം സാധ്യമാവുകയും ചെയ്യുമ്പോഴാണ് മാനുഷികത മനോഹരമായ സംഗീതം പൊഴിക്കുന്നത്. മതസ്വാതന്ത്ര്യവും ഐക്യവും സഹവാസവും. മതസ്വാതന്ത്ര്യവും ഐക്യവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകിടക്കുന്നു എന്നതിനെപ്പറ്റി ആർക്കും തന്നെ സംശയമുണ്ടാകില്ല. സ്വതന്ത്രരായ വ്യക്തികൾ തമ്മിലാണ് നിലനിൽക്കുന്ന സമാധാനം ഉണ്ടാകുന്നത്. അടിച്ചമർത്തപ്പെട്ടവരും അടിച്ചമർത്തുന്നവരും തമ്മിൽ സമാധാനപരമായ സഹവർത്തിത്വമോ നീണ്ടുനിൽക്കുന്ന സമാധാനമോ ഉണ്ടാകില്ല. അസാധ്യതകളുടെ മുന്നിൽ മറ്റ് പോംവഴികൾ ഇല്ലാത്തതിനാൽ അടിയറവ് പറയുന്നതും സ്വതന്ത്രമായ ചിന്താശേഷിയോടെ പരസ്പര വിട്ടുവീഴ്ചകൾക്കും അംഗീകാരത്തിനും സമ്മതിക്കുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ടല്ലോ. മതസ്വാതന്ത്ര്യത്തിലേക്കു നയിക്കുന്ന വിവിധ ഘടകങ്ങളിൽ ഒന്ന് വിദ്യാഭ്യാസമാണ്. സ്വന്തം വിശ്വാസത്തെയും ചരിത്രത്തെയും പറ്റി ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളെ തെറ്റായ രീതിയിൽ നയിക്കാൻ ഏറെ എളുപ്പമാണ്. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് വ്യക്തമാക്കിത്തരുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും പല തരത്തിലുള്ള തീവ്രവാദ പ്രശ്നങ്ങളിൽ ഭാഗഭാക്കുകളാകുന്ന ഒരു കാലത്ത് വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളുടെ ജീവിതത്തെ തങ്ങളുടെ ആവശ്യാനുസരണം മാറ്റിയെടുക്കാൻ ദുശ്ചിന്തയോടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. വിദ്യാഭ്യാസത്തിലൂടെയും സിവിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ശരിയായ തീരുമാനങ്ങളിലൂടെയും ഒരു സമൂഹത്തിൽ വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ആരോഗ്യപരമായ അറിവും നിർദ്ദേശങ്ങളും നൽകി പരസ്പര ബഹുമാനത്തിലൂടെയും അംഗീകാരത്തിലൂടെയും ജീവിക്കുന്നതിലേക്ക് ജനതകളെ നയിക്കുന്നിടത്തെ ഐക്യത്തിനുള്ള സാധ്യതകൾ തെളിയൂ. ഓരോ വ്യക്തികൾക്കും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ തങ്ങളുടെ വിശ്വാസരീതികളും ആശയങ്ങളും അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന സാമൂഹ്യസ്ഥിതിയാണ് നമുക്ക് ആവശ്യം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ സാധിക്കാത്തപ്പോഴും അവരുടെ തിരഞ്ഞെടുപ്പുകൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ അംഗീകരിക്കാൻ സാധിക്കണം. എന്നാൽ യഥാർത്ഥ ജനാധിപത്യം പോലെ ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ആകരുത് സമൂഹത്തിന്റെ മുഴുവനും ജീവിതത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏതൊരു മതവും ആയിക്കൊള്ളട്ടെ, വളരെ കുറച്ചുപേർ മാത്രം അതിൽ വിശ്വസിച്ചുകൊള്ളട്ടെ, അവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് സാധിക്കണം. മനുഷ്യജീവന്റെ വില. ഒരേ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരാണ് നാം എല്ലാവരും. മത, വർണ്ണ, വർഗ, വിശ്വാസ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും പരസ്പരം സഹായമാകുവാനും സഹവസിക്കുവാനും വിളിക്കപ്പെട്ടവർ. ഈ ഒരു ബോധ്യത്തോടെ വേണം മതവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലേക്ക് നാം ഇറങ്ങുവാൻ. എന്റെ ജീവിതം പോലെ തന്നെ വിലയുള്ളതാണ് മറ്റുള്ള മനുഷ്യരുടെ ജീവിതമെന്ന തിരിച്ചറിവോടെ വേണം എല്ലാ മനുഷ്യരെയും നോക്കിക്കാണുവാൻ. ധനികനോ ദരിദ്രനോ, വെളുത്തവനോ കറുത്തവനോ, വിദ്യാഭ്യാസമുള്ളവനോ നിരക്ഷരനോ, അങ്ങനെ നമുക്കു ചിന്തിക്കാവുന്ന എല്ലാ രീതികളിലും മനുഷ്യർ വ്യത്യസ്തരായിരിക്കുമ്പോഴും അവരെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന സത്യം നമ്മുടെ മതങ്ങൾ നമ്മെ പഠിപ്പിക്കണം. എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ സമുദായം, എന്റെ നാട്, എന്റെ രാജ്യം, അങ്ങനെ എന്റേതെന്ന വേർതിരിവ് നാം വയ്ക്കുമ്പോഴും അപരനും എന്നെപ്പോലെ തന്നെ മാനവും മാന്യതയുമുള്ള ഒരു വ്യക്തിയാണെന്ന് നാം മറക്കരുത്. എല്ലാ ജീവനുകളും ദൈവത്തിനു മുൻപിൽ അമൂല്യമാണ്. ആ വിലയെ തിരിച്ചറിയാനും അംഗീകരിക്കാനും നമ്മുടെ ദൈവവിശ്വാസം നമ്മെ പഠിപ്പിക്കണം. മറ്റു മനുഷ്യരുടെ ജീവനും എന്റെ ജീവനെപ്പോലെ തന്നെ വിലയുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനും പെരുമാറ്റത്തിനും വ്യത്യാസമുണ്ടാകും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നു പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ വചനങ്ങൾ ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തെ എങ്ങനെ വ്യത്യസ്തമാക്കേണ്ടതാണ്. എല്ലാ മതങ്ങളും തന്നെ ഇതുപോലെ അപരനെ സ്നേഹിക്കാനും അംഗീകരിക്കാനും വിവിധ രീതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഏതൊരു വിശ്വാസമാണോ അപരന്റെ ജീവനെ അംഗീകരിക്കാത്തത്, അത്തരമൊരു വിശ്വാസം ദൈവവുമായി ബന്ധപ്പെട്ടതാകാൻ വഴിയില്ല. സൃഷ്ടികളായ ചില മനുഷ്യരെ വില കുറഞ്ഞവരും വിലയുള്ളവരുമായി വേർതിരിച്ചു കാണുന്ന ഒരു സൃഷ്ടാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇവിടെ പാപത്തിലൂടെ ദൈവഹിതത്തിനെതിരായി മാനവകുലത്തിനെതിരായി പ്രവർത്തിച്ച് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വ്യത്യാസമല്ല ഉദ്ദേശിക്കുന്നത് എന്നത് ഓർക്കുമല്ലോ. സമൂഹവും അഭിവൃദ്ധിയും പുരോഗതിയും. വിവിധ മത, സാംസ്കാരിക, വിശ്വാസ ചിന്തകൾ ജീവിക്കുമ്പോഴും പരസ്പരം അംഗീകരിക്കുവാനും വിലമതിക്കുവാനും മനുഷ്യർ തയ്യാറാകുമ്പോഴേ അവിടെ ഐക്യവും സമാധാനവും അതിലൂടെ ഒരുമിച്ചുള്ള അധ്വാനവും അഭിവൃദ്ധിയും സാധ്യമാകൂ. പരസ്പരം പോരാടി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ തുടങ്ങി രാജ്യങ്ങൾ വരെയുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടങ്ങളിൽ ആരോഗ്യപരമായ ഒരു അഭിവൃദ്ധി, പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരുടെയും അഭിവൃദ്ധി അസാധ്യമാണെന്ന് നമുക്ക് കാണാം. മനുഷ്യരും കുടുംബങ്ങളും സമൂഹങ്ങളും ഒക്കെ പൊതുനന്മ മുന്നിൽ കണ്ട് ഒരുമിച്ചു പ്രവർത്തിക്കുമ്പോഴേ പൊതുസമൂഹം പുരോഗതി പ്രാപിക്കൂ. വ്യക്തിപരമായ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും സമൂഹം മുഴുവനും ഒരുമിച്ചു പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലായിരിക്കാം എന്നത് ശരിതന്നെയാണ്. എന്നാൽ ലോകം മുഴുവനും ഒരു ചെറുസമൂഹമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന പരസ്പര ആശയവിനിമയവും സഹവാസവും അനിവാര്യമായിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട് നേടാനാകുന്നവ ശാശ്വതമല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹങ്ങളെയും നാം വസിക്കുന്ന ഭൂമിയെയും മറ്റ് മനുഷ്യരുടെ ജീവനെയും ശരിയായ രീതിയിൽ പരിഗണിക്കാത്ത ആർക്കും സ്ഥിരമായ ഒരു വിജയം നേടാനോ പുരോഗതിയുണ്ടാക്കുവാനോ എളുപ്പമല്ല. മറ്റുള്ളവരെക്കൂടി മാനിക്കുന്ന സമൂഹത്തിലെ നമ്മുടെ ജീവിതങ്ങൾക്ക് മാന്യതയുണ്ടാകൂ. എല്ലാവർക്കും വസിക്കാനുള്ള ഇടമായി ഭൂമിയെ കരുതി പ്രവർത്തിക്കുമ്പോഴേ നമ്മുടെ വാസവും സമാധാനപൂർണമാകൂ. എല്ലാവരുടെയും പുരോഗതിയെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോഴേ യഥാർത്ഥ പുരോഗതി കൈവരിക്കാൻ സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കുമാകൂ. കൂടുതൽ മതസൗഹാർദ്ദപരമായ ഒരു ഭൂമിയെ നമുക്ക് സ്വപ്നം കാണാം. അതിനായി പ്രവർത്തിക്കാം. വിശ്വാസങ്ങളും ചിന്തകളും വ്യത്യസ്തമാണെങ്കിലും ഏകോദര സഹോദരങ്ങളെപ്പോലെ സഹകരിച്ചു ജീവിക്കാൻ നമ്മുടെയൊക്കെ വിശ്വാസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. മതമൈത്രിയും ലോകസമാധാനവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. അഭിജിത്ത് കൊല്ലം ആലപിച്ച ഒരു ഗാനമാണ് അടുത്തത്. ജോമോൻ കുര്യൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് സാബു ലൂയിസ്.